0: ഫുൾ ബാലി വെച്ച അംകീന ഹാദാണി തരി ഫുൾ തഹരക്ക് മോഡ് വെച്ച അംകീന നങ്ങൾ കിയവ ദേണി
1: അലിയ മുരിയ വിചത്തക്ക് കൊരിയ ദേവി മാദിക്ക് വ സലാമത്തെ നീ തന്നെ ജഗി ബുദ്ധു ഗാന കാജ ദേത്ര നിമി നിമ കേ മകാജ അഗ്വിച്ചക്ക
2: മിഹൈ സാബോൻ ദെങ്ഹുരി ബാതക ദിയുംഗെ കുരിൻ അണിക്കാവസ് രീത് ലവൻ അടുവ ഹാലമ മിഫാർമി ഗെനസ്തേനി ബോളിവുഡ് കെ താരിഹുഗ നിരുന ലൗതോഗെ തിരേൻ വര കാമ്യാബ് ഇല്ലവ

ഹമകശറും അല്ലാഹ് എഖലാംഗ ഇരാദ കുറവ മീഹക റിസ്ഖ് തനവസ് കുറവ അദി എഖലാംഗ ഇരാദ കുറവ മീഹക റിസ്ഖ് ദത കുറവ കം എവരൻ നുദന്നനി ഹേ ഹമകശറും ഈമാം വാ ബയക എകംഗ ഹികിതകെ വാകം കശവരേ.